ആകാശവാണി ഭവനി പട്ടണ. സമയ ബർത്തമാന മധ്യാ ബാരടാ. കാര്യക്രമ ശുണു സമസ്ത ശ്രോതാബന്ധു ഹാർദിക അഭിവാദന ജണായി ആരംഭ കരുച്ചു ആജി ദ്വിതീയ അധിവേശന. കാര്യക്രമ ആമ കേന്ദ്രൂ പ്രചാരിത ഹെച്ചി മീഡിയം ഓഫ്രെ 248 മീറ്റർ തഥാ 1206 കിലോ ഹർജ്, FM ଯୋଗେ 100.3 ମେଗା ହର୍ଜ ଏବଂ ନ୍ୟୁଜନ୍ AIR ଆପ୍ ମାଧ୍ୟମରେ. ଅଧିବେଶନ ଆରମ୍ଭରେ ନେଇ ଆସିଛୁ ଲୋକଗୀତର କାର୍ଯ୍ୟକ୍ରମ. ଆସନ୍ତୁ ଏଥିରେ ଶୁଣିବା ଶିଳ୍ପୀ ଲଳିତ ମୋହନ ନାୟକ ଏବଂ ସାଥୀଙ୍କ ପରିବେଷିତ କୃଷ୍ଣଗୁରୁ ଭଜନ, ପ୍ରଯୋଜନା ପ୍ରଫୁଲ୍ଲ କୁମାର ମାଝୀ.